0: ചെവിറയ്യ.
1: അതിരിപ്പോണാതി പാർട്ടി
0: പാർട്ടി.
2: You are listening to Radio Surabhi 107.9 FM HD3, the number one Telugu radio station in Dallas and the OG Telugu radio of America.
3: Radio Surabhi powered by India Bazaar. Nobody gives you India like we do.